0: Laudetur Jesus Christus. യേശു ക്രിസ്തുവിന് സ്തുതി.
1: ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
2: ശ്രോതാക്കൾക്കേവർക്കും നമസ്കാരം. വാർത്തകളും സഭാദർശനം എന്ന തുടർ പരിപാടിയും കേൾക്കാം ഇന്നത്തെ പ്രക്ഷേപണത്തിൽ. വാർത്തകൾ. വിശുദ്ധ പത്താംബിയൂസിന്റെ പൌരോഹിത്യ കൂട്ടായ്മയിലെ മിത്രാന്മാരായ അഭിവന്യ അൽഫോൻസോ ദേ ഗലറേത്ത, ബെർണാർഡ് ഫെല്ല എന്നിവരും ജൂലൈ 1-ാം തീയതി പുതുതായി വാഴിക്കപ്പെട്ട മിത്രാന്മാരായ പാസ്കൽ ഷ്രൈബർ, മൈക്കിൾ ഗോൾഡെഡ്, മൈക്കിൾ പ്വാൻസീനെ ദുസിവ്രി, മാർക്ക് ഹാപ്പിയർ എന്നിവർ സഭയിൽ പിളർപ്പുണ്ടാക്കുന്ന വിധത്തിലുള്ള പ്രവൃത്തിയായ പരിശുദ്ധപിതാവിന്റെ അനുമതി കൂടാതെയുള്ള മിത്രാഭിഷേക ചടങ്ങിൽ ഏർപ്പെട്ടതിനാൽ സഭയിൽ നിന്നുള്ള സ്വയം പുറത്താകലിന് ഈ പ്രവൃത്തിയാൽ തന്നെ എത്തിച്ചേർന്നിരിക്കുന്നുവെന്ന് വിശ്വാസകാര്യങ്ങൾക്കായുള്ള വത്തിക്കാൻ ഡിക്കാസ്റ്ററി അധ്യക്ഷൻ വിക്ടർ മാനുവൽ ഫെർണാണ്ടസ് ഒപ്പിട്ട ഡിക്രി വ്യക്തമാക്കി. സ്വിറ്റ്സർലൻഡിലെ ഏകോണിൽ ജൂലൈ 1-ാം തീയതി നടന്ന മിത്രാഭിഷേക ചടങ്ങുകൾക്ക് 24 മണിക്കൂറുകൾക്കു ശേഷമാണ് ഡിക്കാസ്റ്ററി ഈ രേഖ പുറത്തുവിട്ടത്. ലിയോ 14-ാമൻ പാപ്പ പലവരു പ്രകടിപ്പിച്ച അഭിപ്രായത്തിന് എതിരായി ലെഫെബ്രിന്റെ സമൂഹമെടുത്ത തീരുമാനത്തിന്റെ ഫലമാണ് ദുഃഖകരമായ ഈ സംഭവം. വിശുദ്ധ പോൾ ആറാമൻ പാപ്പയുടെ കാലം മുതൽ അടുത്തിടെ വരെ വിശ്വാസകാര്യങ്ങൾക്കായുള്ള ഡിക്കാസ്റ്ററിയിൽ നടന്ന സംവാദങ്ങളിലൂടെ ആർച്ച് ബിഷപ്പ് മർസെൽ ലെഫെബ്ര് ആരംഭിച്ച സമൂഹത്തോട് ചേർന്നു നിൽക്കുന്നവരെ കത്തോലിക്കാ സഭയുമായുള്ള ഐക്യത്തിലേക്ക് തിരികെ കൊണ്ടുവരാനുള്ള നിരവധിയായ ശ്രമങ്ങൾ സഭ നടത്തിയിരുന്നു. വിശുദ്ധ പത്താംബിയൂസിന്റെ പൌരോഹിത്യ കൂട്ടായ്മയിലെ സമർപ്പിത ശുശ്രൂഷകർ നടത്തുന്ന കൂദാശകൾ നിയമാനുസൃതമല്ലെന്നും അവർ നടത്തുന്ന കുമ്പസാരവും വിവാഹവും അസാധുവാണെന്നും പരിശുദ്ധ സിംഹാസനം വ്യക്തമാക്കി. അതേസമയം പൂർണമായ കൂട്ടായ്മയിലേക്ക് മടങ്ങിവരാൻ ആഗ്രഹിക്കുന്ന ഏവരെയും കത്തോലിക്കാ സഭ സ്വീകരിക്കുമെന്നും പരിശുദ്ധ സിംഹാസനം അറിയിച്ചു. ലിയോ 14-ാമൻ പാപ്പ കൊളംബിയയുടെ പ്രസിഡന്റ് ഗുസ്താവോ ഫ്രാൻസിസ്കോ പെദ്രോ ഉറേഗോയ്ക്ക് ജൂലൈ 2 വ്യാഴാഴ്ച വത്തിക്കാനിൽ കൂടിക്കാഴ്ച അനുവദിച്ചതായി പരിശുദ്ധ സിംഹാസനത്തിന്റെ പ്രസ് ഓഫീസ് അറിയിച്ചു. വത്തിക്കാനിലെ അപ്പസ്തോലിക കൊട്ടാരത്തിൽ പരിശുദ്ധപിതാവുമൊത്തു നടന്ന കൂടിക്കാഴ്ചയെ തുടർന്ന് വത്തിക്കാൻ സ്റ്റേറ്റ് സെക്രട്ടറി കർദിനാൾ പിയത്രോ പരോളിനുമായും പ്രസിഡന്റ് ഉറേഗോ കൂടിക്കാഴ്ച നടത്തി. ഈ കൂടിക്കാഴ്ചകളിൽ ഇരുനേതൃത്വങ്ങളും പരിശുദ്ധ സിംഹാസനവും കൊളംബിയ റിപ്പബ്ലിക്കും തമ്മിലുള്ള നല്ല ബന്ധവും സമാധാനവും അനുരഞ്ജനവും ദേശീയ ഐക്യവും പ്രോത്സാഹിപ്പിക്കുന്നതിൽ രാജ്യത്തെ പ്രാദേശിക സഭയും രാഷ്ട്രവും തമ്മിലുള്ള ക്രിയാത്മകവും തുടർച്ചയുള്ളതുമായ സഹകരണവും ചർച്ചാവിഷയമായെന്നും പ്രസ് ഓഫീസ് വ്യക്തമാക്കി. കൊളംബിയയിലെയും തെക്കൻ അമേരിക്കൻ പ്രദേശങ്ങളിലെയും സാമൂഹ്യ രാഷ്ട്രീയ സ്ഥിതിയും നിലവിൽ വിവിധയിടങ്ങളിൽ തുടരുന്ന സംഘർഷങ്ങൾ, രാജ്യത്തുണ്ടാക്കുന്ന മാറ്റങ്ങൾ, അന്താരാഷ്ട്ര സംഘടിത കുറ്റകൃത്യങ്ങൾ, കാലാവസ്ഥാ വ്യതിയാനം തുടങ്ങിയവയും ചർച്ചകളിൽ ഇടം പിടിച്ചുവെന്ന് പരിശുദ്ധ സിംഹാസനം അറിയിച്ചു. ദൈവത്തിന്റെ മുഖം പ്രതിഫലിപ്പിക്കുന്ന വിശുദ്ധദാനമായ മനുഷ്യരുടെ ജീവനെ ബഹുമാനിക്കാൻ വേണ്ട കൃപയ്ക്കായി പ്രാർത്ഥിക്കാൻ ആഹ്വാനവുമായി പരിശുദ്ധ പിതാവ് ലിയോ 14-ാമൻ പാപ്പ. പാപ്പായുടെ പേരിലുള്ള പ്രാർത്ഥനാ ശൃംഖല ജൂലൈ 2-ാം തീയതി വ്യാഴാഴ്ചയാണ് പദ്യരൂപത്തിലുള്ള ഇത്തരമൊരു സന്ദേശം പ്രസിദ്ധീകരിച്ചത്. ദൈവമാണ് മനുഷ്യനെ സൃഷ്ടിച്ചതും പൂർണതയിൽ ജീവിക്കാൻ വിളിച്ചതുമെന്ന് അനുസ്മരിക്കുന്ന പാപ്പ മനുഷ്യജീവിതത്തിന്റെ ആരംഭം മുതൽ അവസാനം വരെ ദൈവതിരുമുഖം പ്രതിഫലിപ്പിക്കുന്ന ഒരു കൃപയാണ് മനുഷ്യരെന്ന് ഓർമ്മിപ്പിക്കുന്നുണ്ട്. എല്ലാ അവസ്ഥകളിലും പ്രത്യേകിച്ച് ദുർബലമായ അവസ്ഥകളിൽ ജീവനെ ആർദ്രതയോടെ താങ്ങി നിർത്താനും സംരക്ഷിക്കാനും വേണ്ട കൃപയും മനോഭാവവും സ്വന്തമാക്കാൻ സാധിക്കുന്നതിനുവേണ്ടി പ്രാർത്ഥിക്കാൻ പാപ്പ ഇവരെയും ക്ഷണിച്ചു. മനുഷ്യരോടുള്ള അവഗണന ഉള്ളിലുണ്ടാകാതിരിക്കാനും എല്ലായ്പ്പോഴും ജീവന്റെ മാർഗം തിരഞ്ഞെടുക്കാനും വേണ്ട കഴിവു നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന പാപ്പ തിരുസഭ ജീവനെ മാനിക്കുന്നതും ഏവരെയും സ്വാഗതം ചെയ്യുന്നതുമായ ഒരിടമായിരിക്കട്ടെയെന്നും ആശംസിക്കുന്നുണ്ട്. ക്രിസ്തുവിനെപ്പോലെയും അവന്റെ മാതൃകയിലും ജീവനെ സ്നേഹിക്കാൻ വേണ്ട കഴിവു നൽകണമേ എന്ന പ്രാർത്ഥനയോടെയാണ് ഈ നിയോഗം അവസാനിക്കുന്നത്. വിവിധ ഇന്റർവ്യൂകളും വീഡിയോകളും ചിത്രങ്ങളും ഉൾപ്പെടുത്തി പരിശുദ്ധ പിതാവ് ലിയോ പതിനാലാമൻ പാപ്പ റോമിൽ ചിലവഴിച്ച വർഷങ്ങളെക്കുറിച്ചും പരിശുദ്ധ പിതാവിന്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചും ലിയോ ഇൻ റോം എന്ന പേരിലുള്ള ഒരു വീഡിയോ വാർത്താവിനിമയ കാര്യങ്ങൾക്കായുള്ള വത്തിക്കാൻ ഡിക്കാസ്റ്ററിയുടെ എഡിറ്റോറിയൽ വിഭാഗം പുറത്തിറക്കി. ഇതോടെ വാർത്തകൾ സമാപിച്ചു.
3: ഇനി സഭാദർശനം പരിപാടി കേൾക്കാം.

ഇന്നത്തെ സഭാദർശനം പരിപാടിയിൽ ലിയോ പതിനാലാമൻ പാപ്പായുടെ ആദ്യ ചാക്രിക ലേഖനമായ മഞ്ഞീഫിക്ക ഉമാനിത്താസിന്റെ ആമുഖ ഭാഗത്തെ 1 മുതൽ 6 വരെയുള്ള ഖണ്ഡികകളെക്കുറിച്ചുള്ള ചിന്തകളാണ് നാം ശ്രവിക്കുന്നത്.

നിർമ്മിത ബുദ്ധിയുടെ യുഗത്തിൽ മനുഷ്യവ്യക്തിയുടെ സംരക്ഷണം എന്ന പ്രമേയത്തെ ആധാരമാക്കി ലിയോ 14-ാമൻ പാപ്പ രചിച്ച ആദ്യ ചാക്രിക ലേഖനം മഞ്ഞിഫിക്ക ഉമാനിതാസ് ഇന്ന് ലോകം മുഴുവൻ എല്ലാ മേഖലകളിലും ചർച്ചകൾക്ക് വിഷയമായിക്കൊണ്ടിരിക്കുകയാണ്. നിർമ്മിത ബുദ്ധിയുടെ കാലഘട്ടത്തിൽ മാനവികതയുടെ പാത കണ്ടെത്തുന്നതിന് ഒരുമിച്ച് നടക്കുവാനും കേൾക്കുവാനും ഒരുമിച്ച് സംസാരിക്കുവാനുമുള്ള ക്ഷണമാണ് ഈ ചാക്രിക ലേഖനം മുൻപോട്ട് വയ്ക്കുന്നത്. 135 വർഷങ്ങൾക്ക് മുൻപ് തന്റെ മുൻഗാമിയായ ലിയോ 13-ാമൻ പാപ്പ ദ്രുതഗതിയിലുള്ള വ്യാവസായിക പരിവർത്തനം മൂലം തൊഴിലാളികളുടെയും അവരുടെ വേരോടെ പിഴുതെറിയപ്പെട്ട കുടുംബങ്ങളുടെയും ദാരിദ്ര്യാവസ്ഥയെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് രചിച്ച ചാക്രിക ലേഖനമാണ് റേരും നൊവാരും. വ്യാവസായിക വിപ്ലവം പോലെ തന്നെ ജീവിതത്തിന്റെ പല മേഖലകളെയും സ്പർശിക്കുകയും മനുഷ്യ സഹവർത്തിത്വത്തെ രൂപപ്പെടുത്തുന്ന തീരുമാനങ്ങളെ സ്വാധീനിക്കുകയും ചെയ്യുന്ന നിർമ്മിത ബുദ്ധിയുടെ ഡിജിറ്റൽ വിപ്ലവമാണ് ഇന്ന് ലോകത്ത് നടക്കുന്നത്. ഈ തിരിച്ചറിവാണ് മഞ്ഞിഫിക്ക ഉമാനിതാസ് ജന്മം കൊള്ളുന്നതിന് കാരണമായത്. ഒരു യന്ത്രത്തിനും പകരം വയ്ക്കാൻ കഴിയാത്ത സ്നേഹം ഉള്ളിൽ പേർന്നവനാണ് ഓരോ വ്യക്തിയും എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഈ സമഗ്ര കാഴ്ചപ്പാടിലൂടെ ബുദ്ധിയെ പൊതുനന്മയിലേക്ക് നയിക്കണം എന്നതാണ് പാപ്പ ഈ ലേഖനത്തിലൂടെ ആഹ്വാനം ചെയ്യുന്നത്. ദൈവത്തിന്റെ സൃഷ്ടിജാലങ്ങളിൽ ഏറ്റവും ഉത്കൃഷ്ടമായ മാനവികത ഇന്ന് ചരിത്രത്തിലെ ഏറ്റവും നിർണായകമായ ഒരു തിരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുകയാണ്. ലിയോ 14-ാമൻ പാപ്പ തന്റെ പ്രഥമ ചാക്രിക ലേഖനമായ മഞ്ഞിഫിക്ക ഉമാനിതാസിലൂടെ ആഗോള സമൂഹത്തിന് നൽകുന്ന സന്ദേശം ഗൗരവമേറിയ ഒന്നാണ്. മനുഷ്യൻ തന്റെ ബുദ്ധിശക്തിയും സാങ്കേതിക വൈഭവവും ഉപയോഗിച്ച് പുതിയൊരു ബാബേൽ ഗോപുരം പണിയുവാൻ ശ്രമിക്കണോ, അതോ ദൈവവും മനുഷ്യനും ഐക്യത്തോടെ വസിക്കുന്ന സ്നേഹത്തിന്റെ നഗരം പണിയണമോ? ഈ ചോദ്യമാണ് പാപ്പ ലോകത്തിനു മുൻപിൽ വയ്ക്കുന്നത്. കാലത്തിന്റെ അടയാളങ്ങളെ വിവേചിച്ചറിയുവാനും മനുഷ്യന്റെ അന്തസ്സ് കാത്തുസൂക്ഷിക്കുവാനും ആഹ്വാനം ചെയ്യുന്ന ഈ രേഖ ഡിജിറ്റൽ യുഗത്തിലെ സഭയുടെ പുതിയ വഴികാട്ടിയാണ്. ദൈവം സൃഷ്ടിച്ച മഹത്തായ മനുഷ്യലോകം ഇന്ന് വലിയൊരു പ്രതിസന്ധിയിലാണ്. ചരിത്രത്തിന്റെ ഓരോ ഘട്ടത്തിലും മനുഷ്യൻ നേരിടുന്ന വലിയ ചോദ്യം നാം എങ്ങോട്ട് പോകുന്നു എന്നതാണ്. പഴയ നിയമത്തിലെ ബാബേൽ ഗോപുരം മനുഷ്യന്റെ അഹന്തയുടെയും ദൈവത്തെ വെല്ലുവിളിക്കുവാനുള്ള ശ്രമത്തിന്റെയും പ്രതീകമാണ്. ഇന്ന് ആധുനിക ലോകത്ത് നാം കെട്ടിപ്പടുക്കുന്ന സാങ്കേതിക സമുച്ചയങ്ങൾ മറ്റൊരു ബാബേൽ ഗോപുരമായി മാറുന്നുണ്ടോ എന്ന് നാം ആത്മപരിശോധന നടത്തണം. ഓരോ തലമുറയ്ക്കും തങ്ങളുടെ കാലഘട്ടത്തെ രൂപപ്പെടുത്തുവാനുള്ള വലിയ ദൗത്യമുണ്ട്. ചരിത്രത്തെ കേവലം സംഭവങ്ങളുടെ പരമ്പരയായി കാണാതെ ഓരോ വ്യക്തിയുടെയും അന്തസ്സ് കാത്തുസൂക്ഷിക്കപ്പെടുന്ന, നീതി നടപ്പിലാക്കപ്പെടുന്ന, സാഹോദര്യം പുലരുന്ന ഒരിടമായി മാറ്റുവാൻ നമുക്ക് കടമയുണ്ടെന്ന് പാപ്പ ഈ ലേഖനത്തിലൂടെ ചൂണ്ടിക്കാണിക്കുന്നു. എന്നിരുന്നാലും ഓരോ കാലഘട്ടത്തിലും മനുഷ്യത്വഹീനവും നീതിരഹിതവുമായ ഒരു ലോകം പണിയപ്പെടുവാനുള്ള അപകടം നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതും ഒരു വസ്തുതയാണ്. ഇവിടെ ക്രൈസ്തവർ എന്ന നിലയിൽ നമ്മുടെ കടമയും പാപ്പ എടുത്തു പറയുന്നു. മനുഷ്യന് തന്റെ യഥാർത്ഥ മുഖച്ഛായ നഷ്ടപ്പെടുവാൻ സാധ്യതയുള്ള ഇടങ്ങളിൽ ക്രൈസ്തവർ ക്രിസ്തുവിലേക്ക് നോക്കുവാൻ വിളിക്കപ്പെട്ടിരിക്കുന്നു. മനുഷ്യനായി അവതരിച്ച വചനത്തിന്റെ രഹസ്യത്തിൽ മാത്രമേ മനുഷ്യന്റെ രഹസ്യാത്മകതയ്ക്ക് യഥാർത്ഥ വെളിച്ചം ലഭിക്കൂ എന്ന് പാപ്പ ഓർമ്മിപ്പിക്കുന്നു. ക്രിസ്തുവിലൂടെയാണ് നാം വഴിയും സത്യവും ജീവനും കണ്ടെത്തുന്നത്. നമ്മുടെ മാനവികത അതിന്റെ പൂർണ്ണതയിലേക്ക് വളരുന്നത് ക്രിസ്തുവാകുന്ന മാതൃകയെ സ്വീകരിക്കുമ്പോഴാണ്. ഈ വിശ്വാസമാണ് അന്ധകാരം നിറഞ്ഞ ലോകത്തിന് വെളിച്ചമേകുന്നത്. ക്രിസ്തുവാകുന്ന ജീവനുള്ള കല്ലിന്മേൽ പടുത്തുയർത്തപ്പെട്ടവരാണ് വിശ്വാസികൾ. പരിശുദ്ധാത്മാവിന്റെ ശക്തമായ പ്രവർത്തനവും സാന്നിധ്യവും ലോകത്തിൽ ഉണ്ടെന്ന് വിശ്വസിക്കുന്നവരാണ് നാം. നന്മയ്ക്കായി മനുഷ്യൻ നടത്തുന്ന ഏത് ആത്മാർത്ഥമായ ശ്രമത്തെയും സ്വർഗസ്ഥനായ പിതാവ് അനുഗ്രഹിക്കും. ഈ വിശ്വാസമാണ് നീതിപൂർണമായ ഒരു ലോകം കെട്ടിപ്പടുക്കുവാൻ മറ്റുള്ളവരുമായി സഹകരിക്കുവാൻ നമ്മെ പ്രേരിപ്പിക്കുന്നത്. ഓരോ മനുഷ്യന്റെയും സമഗ്രമായ വികസനം ലക്ഷ്യമാക്കി പ്രവർത്തിക്കുന്ന എല്ലാവരുമായും സംവാദത്തിൽ ഏർപ്പെടുവാൻ സഭ ആഗ്രഹിക്കുന്നു. ഈ ആഗ്രഹം കേവലം വാക്കുകളിൽ മാത്രമല്ല ചരിത്രത്തിൽ ശക്തമായ ഇടപെടൽ കൊണ്ടും സഭ നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നതിന് തെല്ലും സംശയമില്ല. ലോകത്തിലെ സംഭവ വികാസങ്ങളിലും ചോദ്യങ്ങളിലും ആഗ്രഹങ്ങളിലും പങ്കുചേരാതെ സഭയൊരിക്കലും നിഷ്ക്രിയമായ മനോഭാവം സ്വീകരിച്ചിട്ടില്ല. പൊതുനന്മയ്ക്കും എല്ലാവർക്കും അന്തസ്സുള്ള ജീവിതം ഉറപ്പാക്കുവാനും സഭ പുതിയ വഴികൾ തേടുന്നു. ഈ സംവാദ മനോഭാവം സഭയുടെ വിള്ളിയുടെ തന്നെ ഭാഗമാണ്. സഭ ദൈവവുമായുള്ള ഐക്യത്തിന്റെയും മനുഷ്യവർഗത്തിന്റെ മുഴുവൻ ഐക്യത്തിന്റെയും അടയാളവും ഉപകരണവുമാണ്. ലോകത്തെ മാറ്റി നിർത്തിക്കൊണ്ടല്ല, ലോകത്തിന്റെ മധ്യത്തിൽ നിന്നുകൊണ്ടാണ് സഭ തന്റെ ദൗത്യം നിർവഹിക്കുന്നത്. 1891 ലിയോ 13-ാമൻ പാപ്പ രചിച്ച റേരും നൊവാരും അതിന്റെ 135-ാം വാർഷികം ആഘോഷിക്കുമ്പോൾ സഭയുടെ സാമൂഹിക പ്രബോധനങ്ങൾ എത്രമാത്രം വികസിച്ചുവെന്ന് നാം കാണുന്നു. അക്കാലത്ത് സഭ ലൗകിക കാര്യങ്ങളിൽ ഇടപെടരുത് എന്ന് വാദിച്ചവർക്ക് ലിയോ 13-ാമൻ ശക്തമായ മറുപടി നൽകിയതാണ് ഇന്നും കാര്യമാത്ര പ്രസക്തമായിട്ടുള്ള ആ ചാക്രിക ലേഖനം.
ജനങ്ങളുടെ യഥാർത്ഥ ജീവിതത്തെയും കഷ്ടപ്പാടുകളെയും അവഗണിച്ചുകൊണ്ട് സുവിശേഷം പ്രസംഗിക്കുവാൻ ആവില്ല എന്ന് അദ്ദേഹം പഠിപ്പിച്ചു. ഇന്ന് സഭയുടെ സാമൂഹിക പ്രബോധനമെന്നത് സമൂഹത്തിന് മുഴുവൻ ജ്ഞാനത്തിന്റെ വെളിച്ചം പകർന്നുകൊടുക്കുന്ന ഒരു മാർഗമാണ്. അതിൽ നാം ചിന്തിക്കുവാനുള്ള തത്വങ്ങളും വിവേചിച്ചറിയുവാനുള്ള മാനദണ്ഡങ്ങളും പ്രവർത്തിക്കുവാനുള്ള മാർഗനിർദ്ദേശങ്ങളും കണ്ടെത്തുന്നു. ഇത് കേവലം നിശ്ചലമായ ആശയങ്ങളല്ല, മറിച്ച് ജീവസുറ്റ സത്യങ്ങളാണ്. ശാസ്ത്രവിഭാഗങ്ങളുമായി സംവാദത്തിൽ ഏർപ്പെട്ടുകൊണ്ട് വർത്തമാനകാല വെല്ലുവിളികളെ വ്യക്തതയോടെ വായിക്കുവാൻ ഇത് നമ്മെ സഹായിക്കുന്നു. ലിയോ 13-ാമൻ പാപ്പ അക്കാലത്തെ തൊഴിലാളി വർഗത്തിന്റെ പ്രശ്നങ്ങളെ പുതിയ കാര്യങ്ങൾ, റേസ് നോവേ എന്ന് വിളിച്ചുവെങ്കിൽ, ഇന്ന് നാം നേരിടുന്നത് തികച്ചും വ്യത്യസ്തമായ വെല്ലുവിളികളാണ്. ഡിജിറ്റലൈസേഷൻ, നിർമ്മിത ബുദ്ധി, റോബോട്ടിക്സ് എന്നിവ ലോകത്തെ അതിവേഗം മാറ്റിമറിച്ചുകൊണ്ടിരിക്കുന്നു. സാങ്കേതിക വിദ്യ മനുഷ്യന് എതിരല്ല, അത് മനുഷ്യന്റെ സ്വാതന്ത്ര്യത്തിന്റെയും സ്വയം ഭരണാധികാരത്തിന്റെയും ഭാഗമായി ചരിത്രത്തിലെക്കാലവും ഉണ്ടായിരുന്നു. സാങ്കേതിക പുരോഗതി മനുഷ്യജീവിതം മെച്ചപ്പെടുത്തുവാൻ വലിയ പങ്കുവഹിച്ചിട്ടുണ്ട് എന്നതും വിസ്മരിക്കുവാനാവില്ല. എന്നാൽ ഓരോ പുരോഗതിക്കും ഒരു മറുവശം കൂടിയുണ്ട്. അത് നന്മയ്ക്കായി ഉപയോഗിച്ചില്ലെങ്കിൽ വലിയ ദോഷം ചെയ്യും. ഇന്നത്തെ സാഹചര്യം പഴയതിനേക്കാൾ സങ്കീർണമാണ്. സാങ്കേതിക വിദ്യ ഇന്ന് നമ്മുടെ ദൈനംദിന ജീവിതത്തിന്റെ ഭാഗമായി മാറുകയും നമ്മുടെ തീരുമാനങ്ങളെയും ഭാവനയെയും സ്വാധീനിക്കുകയും ചെയ്യുന്നു. ആധുനിക ലോകത്തിലെ ഏറ്റവും വലിയ വെല്ലുവിളി സാങ്കേതിക വിദ്യയുടെ മേലുള്ള നിയന്ത്രണമാണ്. നാം ഇതിനെക്കുറിച്ച് ഗൗരവമായി ചിന്തിക്കണം. ഈ അധികാരം ഇന്ന് ആരുടെ കൈകളിലാണ്? ഫ്രാൻസിസ് പാപ്പ നേരത്തെ മുന്നറിയിപ്പ് നൽകിയതുപോലെ ആണവോർജം, ബയോടെക്നോളജി, ഡിജിറ്റൽ വിവരങ്ങൾ എന്നിവ കൈവശം വെച്ചിരിക്കുന്നവർക്ക് മനുഷ്യവർഗത്തിനുമേൽ വലിയ ആധിപത്യം ലഭിക്കുന്നു. മുൻകാലങ്ങളിൽ ഭരണകൂടങ്ങളാണ് ഇത്തരം നവീകരണങ്ങൾക്ക് നേതൃത്വം നൽകിയിരുന്നതെങ്കിൽ, ഇന്ന് അത് ഏതാനും സ്വകാര്യ കമ്പനികളുടെയും അന്തർദേശീയ കോർപ്പറേറ്റുകളുടെയും കൈകളിലാണ് എന്നുള്ളത് ആശങ്കകൾ വർദ്ധിപ്പിക്കുന്നു. പലപ്പോഴും പല സർക്കാരുകളേക്കാൾ വലിയ സാമ്പത്തിക ശേഷിയും സ്വാധീനവും ഈ സ്വകാര്യ കമ്പനികൾക്കുണ്ട്. ഇത് തിരിച്ചറിയുവാനും നിയന്ത്രിക്കുവാനും ഏറെ പ്രയാസമാണ്. ലാഭത്തിനുവേണ്ടി മാത്രം സാങ്കേതികവിദ്യ ഉപയോഗിക്കുമ്പോൾ അത് പൊതുനന്മയ്ക്ക് വിഘാതമാകുന്നതിനാൽ ഇതിനെ മറികടക്കുവാൻ കൃത്യമായ നിയമനിർമ്മാണങ്ങൾ ആവശ്യമാണ്. നീതി ഉറപ്പാക്കുവാനും സാങ്കേതിക ശക്തിയുടെ ദുരുപയോഗം തടയുവാനും അന്താരാഷ്ട്ര തലത്തിൽ ഇടപെടലുകൾ ഉണ്ടാകണം. സാങ്കേതികവിദ്യയുടെ പിന്നിലെ സാമ്പത്തിക താൽപ്പര്യങ്ങൾ തിരിച്ചറിയുവാൻ നമുക്ക് സാധിക്കണം. നാം ഇന്ന് ജീവിക്കുന്നത് ഒരു യുഗപകർച്ചയിലൂടെയാണ്. ഇത് കേവലം മാറ്റങ്ങളുടെ കാലമല്ല, മറിച്ച് കാലത്തിന്റെ തന്നെ മാറ്റമാണ്. ഈ മാറ്റത്തിൽ പലരും ഭാവിയെക്കുറിച്ച് അമിതമായ ആവേശത്തിലോ അല്ലെങ്കിൽ കടുത്ത ഭീതിയിലോ ആണ്. എന്നാൽ ഇവിടെയാണ് വിവേചിച്ചറിയലിന്റെ പ്രാധാന്യം. കേവലം പുറമേ കാണുന്ന മാറ്റങ്ങളിൽ ഒതുങ്ങി നിൽക്കാതെ ഈ മാറ്റങ്ങളുടെ ആത്മീയവും സാംസ്കാരികവുമായ വേരുകൾ കണ്ടെത്തുവാൻ നമുക്ക് സാധിക്കണം. ലിയോ 14-ാമൻ പാപ്പായുടെ ഈ സന്ദേശം മാനവികതയ്ക്ക് പ്രത്യാശ നൽകുന്നതാണ്. ലോകം സാങ്കേതികവിദ്യയുടെ കടലിൽ മുങ്ങിപ്പോകുമ്പോഴും മനുഷ്യന്റെ ആത്മാവിനും അന്തസ്സിനും പ്രാധാന്യം നൽകുന്ന ഒരു ചിന്താ പദ്ധതി അദ്ദേഹം ഈ ചാക്രിക ലേഖനത്തിലൂടെ അവതരിപ്പിക്കുന്നു.

അടുത്തതായി ഒരു ഗാനം കേൾക്കാം. RS വിജയരാജ് സംഗീതവും രജനിയും നിർവഹിച്ച ഗാനം, ആലാപനം വിൽസൺ പിറവം.

0: Laudetur Jesus Christus. യേശു ക്രിസ്തുവിന് സ്തുതി.
1: ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
2: ശ്രോതാക്കൾക്കേവർക്കും നമസ്കാരം. വാർത്തകളും സഭാദർശനം എന്ന തുടർ പരിപാടിയും കേൾക്കാം ഇന്നത്തെ പ്രക്ഷേപണത്തിൽ. വാർത്തകൾ. വിശുദ്ധ പത്താംബിയൂസിന്റെ പൌരോഹിത്യ കൂട്ടായ്മയിലെ മിത്രാന്മാരായ അഭിവന്യ അൽഫോൻസോ ദേ ഗലറേത്ത, ബെർണാർഡ് ഫെല്ല എന്നിവരും ജൂലൈ 1-ാം തീയതി പുതുതായി വാഴിക്കപ്പെട്ട മിത്രാന്മാരായ പാസ്കൽ ഷ്രൈബർ, മൈക്കിൾ ഗോൾഡെഡ്, മൈക്കിൾ പ്വാൻസീനെ ദുസിവ്രി, മാർക്ക് ഹാപ്പിയർ എന്നിവർ സഭയിൽ പിളർപ്പുണ്ടാക്കുന്ന വിധത്തിലുള്ള പ്രവൃത്തിയായ പരിശുദ്ധപിതാവിന്റെ അനുമതി കൂടാതെയുള്ള മിത്രാഭിഷേക ചടങ്ങിൽ ഏർപ്പെട്ടതിനാൽ സഭയിൽ നിന്നുള്ള സ്വയം പുറത്താകലിന് ഈ പ്രവൃത്തിയാൽ തന്നെ എത്തിച്ചേർന്നിരിക്കുന്നുവെന്ന് വിശ്വാസകാര്യങ്ങൾക്കായുള്ള വത്തിക്കാൻ ഡിക്കാസ്റ്ററി അധ്യക്ഷൻ വിക്ടർ മാനുവൽ ഫെർണാണ്ടസ് ഒപ്പിട്ട ഡിക്രി വ്യക്തമാക്കി. സ്വിറ്റ്സർലൻഡിലെ ഏകോണിൽ ജൂലൈ 1-ാം തീയതി നടന്ന മിത്രാഭിഷേക ചടങ്ങുകൾക്ക് 24 മണിക്കൂറുകൾക്കു ശേഷമാണ് ഡിക്കാസ്റ്ററി ഈ രേഖ പുറത്തുവിട്ടത്. ലിയോ 14-ാമൻ പാപ്പ പലവരു പ്രകടിപ്പിച്ച അഭിപ്രായത്തിന് എതിരായി ലെഫെബ്രിന്റെ സമൂഹമെടുത്ത തീരുമാനത്തിന്റെ ഫലമാണ് ദുഃഖകരമായ ഈ സംഭവം. വിശുദ്ധ പോൾ ആറാമൻ പാപ്പയുടെ കാലം മുതൽ അടുത്തിടെ വരെ വിശ്വാസകാര്യങ്ങൾക്കായുള്ള ഡിക്കാസ്റ്ററിയിൽ നടന്ന സംവാദങ്ങളിലൂടെ ആർച്ച് ബിഷപ്പ് മർസെൽ ലെഫെബ്ര് ആരംഭിച്ച സമൂഹത്തോട് ചേർന്നു നിൽക്കുന്നവരെ കത്തോലിക്കാ സഭയുമായുള്ള ഐക്യത്തിലേക്ക് തിരികെ കൊണ്ടുവരാനുള്ള നിരവധിയായ ശ്രമങ്ങൾ സഭ നടത്തിയിരുന്നു. വിശുദ്ധ പത്താംബിയൂസിന്റെ പൌരോഹിത്യ കൂട്ടായ്മയിലെ സമർപ്പിത ശുശ്രൂഷകർ നടത്തുന്ന കൂദാശകൾ നിയമാനുസൃതമല്ലെന്നും അവർ നടത്തുന്ന കുമ്പസാരവും വിവാഹവും അസാധുവാണെന്നും പരിശുദ്ധ സിംഹാസനം വ്യക്തമാക്കി. അതേസമയം പൂർണമായ കൂട്ടായ്മയിലേക്ക് മടങ്ങിവരാൻ ആഗ്രഹിക്കുന്ന ഏവരെയും കത്തോലിക്കാ സഭ സ്വീകരിക്കുമെന്നും പരിശുദ്ധ സിംഹാസനം അറിയിച്ചു. ലിയോ 14-ാമൻ പാപ്പ കൊളംബിയയുടെ പ്രസിഡന്റ് ഗുസ്താവോ ഫ്രാൻസിസ്കോ പെദ്രോ ഉറേഗോയ്ക്ക് ജൂലൈ 2 വ്യാഴാഴ്ച വത്തിക്കാനിൽ കൂടിക്കാഴ്ച അനുവദിച്ചതായി പരിശുദ്ധ സിംഹാസനത്തിന്റെ പ്രസ് ഓഫീസ് അറിയിച്ചു. വത്തിക്കാനിലെ അപ്പസ്തോലിക കൊട്ടാരത്തിൽ പരിശുദ്ധപിതാവുമൊത്തു നടന്ന കൂടിക്കാഴ്ചയെ തുടർന്ന് വത്തിക്കാൻ സ്റ്റേറ്റ് സെക്രട്ടറി കർദിനാൾ പിയത്രോ പരോളിനുമായും പ്രസിഡന്റ് ഉറേഗോ കൂടിക്കാഴ്ച നടത്തി. ഈ കൂടിക്കാഴ്ചകളിൽ ഇരുനേതൃത്വങ്ങളും പരിശുദ്ധ സിംഹാസനവും കൊളംബിയ റിപ്പബ്ലിക്കും തമ്മിലുള്ള നല്ല ബന്ധവും സമാധാനവും അനുരഞ്ജനവും ദേശീയ ഐക്യവും പ്രോത്സാഹിപ്പിക്കുന്നതിൽ രാജ്യത്തെ പ്രാദേശിക സഭയും രാഷ്ട്രവും തമ്മിലുള്ള ക്രിയാത്മകവും തുടർച്ചയുള്ളതുമായ സഹകരണവും ചർച്ചാവിഷയമായെന്നും പ്രസ് ഓഫീസ് വ്യക്തമാക്കി. കൊളംബിയയിലെയും തെക്കൻ അമേരിക്കൻ പ്രദേശങ്ങളിലെയും സാമൂഹ്യ രാഷ്ട്രീയ സ്ഥിതിയും നിലവിൽ വിവിധയിടങ്ങളിൽ തുടരുന്ന സംഘർഷങ്ങൾ, രാജ്യത്തുണ്ടാക്കുന്ന മാറ്റങ്ങൾ, അന്താരാഷ്ട്ര സംഘടിത കുറ്റകൃത്യങ്ങൾ, കാലാവസ്ഥാ വ്യതിയാനം തുടങ്ങിയവയും ചർച്ചകളിൽ ഇടം പിടിച്ചുവെന്ന് പരിശുദ്ധ സിംഹാസനം അറിയിച്ചു. ദൈവത്തിന്റെ മുഖം പ്രതിഫലിപ്പിക്കുന്ന വിശുദ്ധദാനമായ മനുഷ്യരുടെ ജീവനെ ബഹുമാനിക്കാൻ വേണ്ട കൃപയ്ക്കായി പ്രാർത്ഥിക്കാൻ ആഹ്വാനവുമായി പരിശുദ്ധപിതാവ് ലിയോ 14-ാമൻ പാപ്പ. പാപ്പായുടെ പേരിലുള്ള പ്രാർത്ഥനാ ശൃംഖല ജൂലൈ 2-ാം തീയതി വ്യാഴാഴ്ചയാണ് പദ്യരൂപത്തിലുള്ള ഇത്തരമൊരു സന്ദേശം പ്രസിദ്ധീകരിച്ചത്. ദൈവമാണ് മനുഷ്യനെ സൃഷ്ടിച്ചതും പൂർണതയിൽ ജീവിക്കാൻ വിളിച്ചതുമെന്ന് അനുസ്മരിക്കുന്ന പാപ്പ മനുഷ്യജീവിതത്തിന്റെ ആരംഭം മുതൽ അവസാനം വരെ ദൈവതിരുമുഖം പ്രതിഫലിപ്പിക്കുന്ന ഒരു കൃപയാണ് മനുഷ്യരെന്ന് ഓർമ്മിപ്പിക്കുന്നുണ്ട്. എല്ലാ അവസ്ഥകളിലും പ്രത്യേകിച്ച് ദുർബലമായ അവസ്ഥകളിൽ ജീവനെ ആർദ്രതയോടെ താങ്ങി നിർത്താനും സംരക്ഷിക്കാനും വേണ്ട കൃപയും മനോഭാവവും സ്വന്തമാക്കാൻ സാധിക്കുന്നതിനുവേണ്ടി പ്രാർത്ഥിക്കാൻ പാപ്പ ഏവരെയും ക്ഷണിച്ചു. മനുഷ്യരോടുള്ള അവഗണന ഉള്ളിലുണ്ടാകാതിരിക്കാനും എല്ലായ്പ്പോഴും ജീവന്റെ മാർഗം തിരഞ്ഞെടുക്കാനും വേണ്ട കഴിവു നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന പാപ്പ തിരുസഭ ജീവനെ മാനിക്കുന്നതും ഏവരെയും സ്വാഗതം ചെയ്യുന്നതുമായ ഒരിടമായിരിക്കട്ടെയെന്നും ആശംസിക്കുന്നുണ്ട്. ക്രിസ്തുവിനെപ്പോലെയും അവന്റെ മാതൃകയിലും ജീവനെ സ്നേഹിക്കാൻ വേണ്ട കഴിവു നൽകണമേ എന്ന പ്രാർത്ഥനയോടെയാണ് ഈ നിയോഗം അവസാനിക്കുന്നത്. വിവിധ ഇന്റർവ്യൂകളും വീഡിയോകളും ചിത്രങ്ങളും ഉൾപ്പെടുത്തി പരിശുദ്ധ പിതാവ് ലിയോ പതിനാലാമൻ പാപ്പ റോമിൽ ചിലവഴിച്ച വർഷങ്ങളെക്കുറിച്ചും പരിശുദ്ധ പിതാവിന്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചും ലിയോ ഇൻ റോം എന്ന പേരിലുള്ള ഒരു വീഡിയോ വാർത്താവിനിമയ കാര്യങ്ങൾക്കായുള്ള വത്തിക്കാൻ ഡിക്കാസ്റ്ററിയുടെ എഡിറ്റോറിയൽ വിഭാഗം പുറത്തിറക്കി. ഇതോടെ വാർത്തകൾ സമാപിച്ചു.
3: ഇനി സഭാദർശനം പരിപാടി കേൾക്കാം.

ഇന്നത്തെ സഭാദർശനം പരിപാടിയിൽ ലിയോ പതിനാലാമൻ പാപ്പായുടെ ആദ്യ ചാക്രിക ലേഖനമായ മഞ്ഞീഫിക്ക ഉമാനിത്താസിന്റെ ആമുഖ ഭാഗത്തെ 1 മുതൽ 6 വരെയുള്ള ഖണ്ഡികകളെക്കുറിച്ചുള്ള ചിന്തകളാണ് നാം ശ്രവിക്കുന്നത്.

നിർമ്മിത ബുദ്ധിയുടെ യുഗത്തിൽ മനുഷ്യവ്യക്തിയുടെ സംരക്ഷണം എന്ന പ്രമേയത്തെ ആധാരമാക്കി ലിയോ 14-ാമൻ പാപ്പ രചിച്ച ആദ്യ ചാക്രിക ലേഖനം മഞ്ഞിഫിക്ക ഉമാനിതാസ് ഇന്ന് ലോകം മുഴുവൻ എല്ലാ മേഖലകളിലും ചർച്ചകൾക്ക് വിഷയമായിക്കൊണ്ടിരിക്കുകയാണ്. നിർമ്മിത ബുദ്ധിയുടെ കാലഘട്ടത്തിൽ മാനവികതയുടെ പാത കണ്ടെത്തുന്നതിന് ഒരുമിച്ച് നടക്കുവാനും കേൾക്കുവാനും ഒരുമിച്ച് സംസാരിക്കുവാനുമുള്ള ക്ഷണമാണ് ഈ ചാക്രിക ലേഖനം മുൻപോട്ട് വയ്ക്കുന്നത്. 135 വർഷങ്ങൾക്ക് മുൻപ് തന്റെ മുൻഗാമിയായ ലിയോ 13-ാമൻ പാപ്പ ദ്രുതഗതിയിലുള്ള വ്യാവസായിക പരിവർത്തനം മൂലം തൊഴിലാളികളുടെയും അവരുടെ വേരോടെ പിഴുതെറിയപ്പെട്ട കുടുംബങ്ങളുടെയും ദാരിദ്ര്യാവസ്ഥയെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് രചിച്ച ചാക്രിക ലേഖനമാണ് റേരും നൊവാരും. വ്യാവസായിക വിപ്ലവം പോലെ തന്നെ ജീവിതത്തിന്റെ പല മേഖലകളെയും സ്പർശിക്കുകയും മനുഷ്യ സഹവർത്തിത്വത്തെ രൂപപ്പെടുത്തുന്ന തീരുമാനങ്ങളെ സ്വാധീനിക്കുകയും ചെയ്യുന്ന നിർമ്മിത ബുദ്ധിയുടെ ഡിജിറ്റൽ വിപ്ലവമാണ് ഇന്ന് ലോകത്ത് നടക്കുന്നത്. ഈ തിരിച്ചറിവാണ് മഞ്ഞിഫിക്ക ഉമാനിതാസ് ജന്മം കൊള്ളുന്നതിന് കാരണമായത്. ഒരു യന്ത്രത്തിനും പകരം വയ്ക്കാൻ കഴിയാത്ത സ്നേഹം ഉള്ളിൽ പേർന്നവനാണ് ഓരോ വ്യക്തിയും എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഈ സമഗ്ര കാഴ്ചപ്പാടിലൂടെ ബുദ്ധിയെ പൊതുനന്മയിലേക്ക് നയിക്കണം എന്നതാണ് പാപ്പ ഈ ലേഖനത്തിലൂടെ ആഹ്വാനം ചെയ്യുന്നത്. ദൈവത്തിന്റെ സൃഷ്ടിജാലങ്ങളിൽ ഏറ്റവും ഉത്കൃഷ്ടമായ മാനവികത ഇന്ന് ചരിത്രത്തിലെ ഏറ്റവും നിർണായകമായ ഒരു തിരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുകയാണ്. ലിയോ 14-ാമൻ പാപ്പ തന്റെ പ്രഥമ ചാക്രിക ലേഖനമായ മഞ്ഞിഫിക്ക ഉമാനിതാസിലൂടെ ആഗോള സമൂഹത്തിന് നൽകുന്ന സന്ദേശം ഗൌരവമേറിയ ഒന്നാണ്. മനുഷ്യൻ തന്റെ ബുദ്ധിശക്തിയും സാങ്കേതിക വൈഭവവും ഉപയോഗിച്ച് പുതിയൊരു ബാബേൽ ഗോപുരം പണിയുവാൻ ശ്രമിക്കണോ, അതോ ദൈവവും മനുഷ്യനും ഐക്യത്തോടെ വസിക്കുന്ന സ്നേഹത്തിന്റെ നഗരം പണിയണമോ? ഈ ചോദ്യമാണ് പാപ്പ ലോകത്തിനു മുൻപിൽ വയ്ക്കുന്നത്. കാലത്തിന്റെ അടയാളങ്ങളെ വിവേചിച്ചറിയുവാനും മനുഷ്യന്റെ അന്തസ്സ് കാത്തുസൂക്ഷിക്കുവാനും ആഹ്വാനം ചെയ്യുന്ന ഈ രേഖ ഡിജിറ്റൽ യുഗത്തിലെ സഭയുടെ പുതിയ വഴികാട്ടിയാണ്. ദൈവം സൃഷ്ടിച്ച മഹത്തായ മനുഷ്യലോകം ഇന്ന് വലിയൊരു പ്രതിസന്ധിയിലാണ്. ചരിത്രത്തിന്റെ ഓരോ ഘട്ടത്തിലും മനുഷ്യൻ നേരിടുന്ന വലിയ ചോദ്യം നാം എങ്ങോട്ട് പോകുന്നു എന്നതാണ്. പഴയ നിയമത്തിലെ ബാബേൽ ഗോപുരം മനുഷ്യന്റെ അഹന്തയുടെയും ദൈവത്തെ വെല്ലുവിളിക്കുവാനുള്ള ശ്രമത്തിന്റെയും പ്രതീകമാണ്. ഇന്ന് ആധുനിക ലോകത്ത് നാം കെട്ടിപ്പടുക്കുന്ന സാങ്കേതിക സമുച്ചയങ്ങൾ മറ്റൊരു ബാബേൽ ഗോപുരമായി മാറുന്നുണ്ടോ എന്ന് നാം ആത്മപരിശോധന നടത്തണം. ഓരോ തലമുറയ്ക്കും തങ്ങളുടെ കാലഘട്ടത്തെ രൂപപ്പെടുത്തുവാനുള്ള വലിയ ദൗത്യമുണ്ട്. ചരിത്രത്തെ കേവലം സംഭവങ്ങളുടെ പരമ്പരയായി കാണാതെ ഓരോ വ്യക്തിയുടെയും അന്തസ്സ് കാത്തുസൂക്ഷിക്കപ്പെടുന്ന, നീതി നടപ്പിലാക്കപ്പെടുന്ന, സാഹോദര്യം പുലരുന്ന ഒരിടമായി മാറ്റുവാൻ നമുക്ക് കടമയുണ്ടെന്ന് പാപ്പ ഈ ലേഖനത്തിലൂടെ ചൂണ്ടിക്കാണിക്കുന്നു. എന്നിരുന്നാലും ഓരോ കാലഘട്ടത്തിലും മനുഷ്യത്വഹീനവും നീതിരഹിതവുമായ ഒരു ലോകം പണിയപ്പെടുവാനുള്ള അപകടം നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതും ഒരു വസ്തുതയാണ്. ഇവിടെ ക്രൈസ്തവർ എന്ന നിലയിൽ നമ്മുടെ കടമയും പാപ്പ എടുത്തു പറയുന്നു. മനുഷ്യന് തന്റെ യഥാർത്ഥ മുഖച്ഛായ നഷ്ടപ്പെടുവാൻ സാധ്യതയുള്ള ഇടങ്ങളിൽ ക്രൈസ്തവർ ക്രിസ്തുവിലേക്ക് നോക്കുവാൻ വിളിക്കപ്പെട്ടിരിക്കുന്നു. മനുഷ്യനായി അവതരിച്ച വചനത്തിന്റെ രഹസ്യത്തിൽ മാത്രമേ മനുഷ്യന്റെ രഹസ്യാത്മകതയ്ക്ക് യഥാർത്ഥ വെളിച്ചം ലഭിക്കൂ എന്ന് പാപ്പ ഓർമ്മിപ്പിക്കുന്നു. ക്രിസ്തുവിലൂടെയാണ് നാം വഴിയും സത്യവും ജീവനും കണ്ടെത്തുന്നത്. നമ്മുടെ മാനവികത അതിന്റെ പൂർണ്ണതയിലേക്ക് വളരുന്നത് ക്രിസ്തുവാകുന്ന മാതൃകയെ സ്വീകരിക്കുമ്പോഴാണ്. ഈ വിശ്വാസമാണ് അന്ധകാരം നിറഞ്ഞ ലോകത്തിന് വെളിച്ചമേകുന്നത്. ക്രിസ്തുവാകുന്ന ജീവനുള്ള കല്ലിന്മേൽ പടുത്തുയർത്തപ്പെട്ടവരാണ് വിശ്വാസികൾ. പരിശുദ്ധാത്മാവിന്റെ ശക്തമായ പ്രവർത്തനവും സാന്നിധ്യവും ലോകത്തിൽ ഉണ്ടെന്ന് വിശ്വസിക്കുന്നവരാണ് നാം. നന്മയ്ക്കായി മനുഷ്യൻ നടത്തുന്ന ഏത് ആത്മാർത്ഥമായ ശ്രമത്തെയും സ്വർഗസ്ഥനായ പിതാവ് അനുഗ്രഹിക്കും. ഈ വിശ്വാസമാണ് നീതിപൂർണമായ ഒരു ലോകം കെട്ടിപ്പടുക്കുവാൻ മറ്റുള്ളവരുമായി സഹകരിക്കുവാൻ നമ്മെ പ്രേരിപ്പിക്കുന്നത്. ഓരോ മനുഷ്യന്റെയും സമഗ്രമായ വികസനം ലക്ഷ്യമാക്കി പ്രവർത്തിക്കുന്ന എല്ലാവരുമായും സംവാദത്തിൽ ഏർപ്പെടുവാൻ സഭ ആഗ്രഹിക്കുന്നു. ഈ ആഗ്രഹം കേവലം വാക്കുകളിൽ മാത്രമല്ല ചരിത്രത്തിൽ ശക്തമായ ഇടപെടൽ കൊണ്ടും സഭ നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നതിന് തെല്ലും സംശയമില്ല. ലോകത്തിലെ സംഭവവികാസങ്ങളിലും ചോദ്യങ്ങളിലും ആഗ്രഹങ്ങളിലും പങ്കുചേരാതെ സഭയൊരിക്കലും നിഷ്ക്രിയമായ മനോഭാവം സ്വീകരിച്ചിട്ടില്ല. പൊതുനന്മയ്ക്കും എല്ലാവർക്കും അന്തസ്സുള്ള ജീവിതം ഉറപ്പാക്കുവാനും സഭ പുതിയ വഴികൾ തേടുന്നു. ഈ സംവാദ മനോഭാവം സഭയുടെ വിള്ളിയുടെ തന്നെ ഭാഗമാണ്. സഭ ദൈവവുമായുള്ള ഐക്യത്തിന്റെയും മനുഷ്യവർഗത്തിന്റെ മുഴുവൻ ഐക്യത്തിന്റെയും അടയാളവും ഉപകരണവുമാണ്. ലോകത്തെ മാറ്റിനിർത്തിക്കൊണ്ടല്ല, ലോകത്തിന്റെ മധ്യത്തിൽ നിന്നുകൊണ്ടാണ് സഭ തന്റെ ദൗത്യം നിർവഹിക്കുന്നത്. 1891 ലിയോ 13-ാമൻ പാപ്പ രചിച്ച റേരും നൊവാരും അതിന്റെ 135-ാം വാർഷികം ആഘോഷിക്കുമ്പോൾ സഭയുടെ സാമൂഹിക പ്രബോധനങ്ങൾ എത്രമാത്രം വികസിച്ചു എന്ന് നാം കാണുന്നു. അക്കാലത്ത് സഭ ലൗകിക കാര്യങ്ങളിൽ ഇടപെടരുത് എന്ന് വാദിച്ചവർക്ക് ലിയോ 13-ാമൻ ശക്തമായ മറുപടി നൽകിയതാണ് ഇന്നും കാര്യമാത്ര പ്രസക്തമായിട്ടുള്ള ആ ചാക്രിക ലേഖനം.
ജനങ്ങളുടെ യഥാർത്ഥ ജീവിതത്തെയും കഷ്ടപ്പാടുകളെയും അവഗണിച്ചുകൊണ്ട് സുവിശേഷം പ്രസംഗിക്കുവാൻ ആവില്ല എന്ന് അദ്ദേഹം പഠിപ്പിച്ചു. ഇന്ന് സഭയുടെ സാമൂഹിക പ്രബോധനമെന്നത് സമൂഹത്തിനു മുഴുവൻ ജ്ഞാനത്തിന്റെ വെളിച്ചം പകർന്നുകൊടുക്കുന്ന ഒരു മാർഗമാണ്. അതിൽ നാം ചിന്തിക്കുവാനുള്ള തത്വങ്ങളും വിവേചിച്ചറിയുവാനുള്ള മാനദണ്ഡങ്ങളും പ്രവർത്തിക്കുവാനുള്ള മാർഗനിർദ്ദേശങ്ങളും കണ്ടെത്തുന്നു. ഇത് കേവലം നിശ്ചലമായ ആശയങ്ങളല്ല, മറിച്ച് ജീവസുറ്റ സത്യങ്ങളാണ്. ശാസ്ത്രവിഭാഗങ്ങളുമായി സംവാദത്തിൽ ഏർപ്പെട്ടുകൊണ്ട് വർത്തമാനകാല വെല്ലുവിളികളെ വ്യക്തതയോടെ വായിക്കുവാൻ ഇത് നമ്മെ സഹായിക്കുന്നു. ലിയോ 13-ാമൻ പാപ്പ അക്കാലത്തെ തൊഴിലാളി വർഗത്തിന്റെ പ്രശ്നങ്ങളെ പുതിയ കാര്യങ്ങൾ, റേസ് നോവേ എന്ന് വിളിച്ചുവെങ്കിൽ, ഇന്ന് നാം നേരിടുന്നത് തികച്ചും വ്യത്യസ്തമായ വെല്ലുവിളികളാണ്. ഡിജിറ്റലൈസേഷൻ, നിർമ്മിത ബുദ്ധി, റോബോട്ടിക്സ് എന്നിവ ലോകത്തെ അതിവേഗം മാറ്റിമറിച്ചുകൊണ്ടിരിക്കുന്നു. സാങ്കേതിക വിദ്യ മനുഷ്യന് എതിരല്ല, അത് മനുഷ്യന്റെ സ്വാതന്ത്ര്യത്തിന്റെയും സ്വയം ഭരണാധികാരത്തിന്റെയും ഭാഗമായി ചരിത്രത്തിൽ എക്കാലവും ഉണ്ടായിരുന്നു. സാങ്കേതിക പുരോഗതി മനുഷ്യജീവിതം മെച്ചപ്പെടുത്തുവാൻ വലിയ പങ്കുവഹിച്ചിട്ടുണ്ട് എന്നതും വിസ്മരിക്കുവാനാവില്ല. എന്നാൽ ഓരോ പുരോഗതിക്കും ഒരു മറുവശം കൂടിയുണ്ട്. അത് നന്മയ്ക്കായി ഉപയോഗിച്ചില്ലെങ്കിൽ വലിയ ദോഷം ചെയ്യും. ഇന്നത്തെ സാഹചര്യം പഴയതിനേക്കാൾ സങ്കീർണമാണ്. സാങ്കേതിക വിദ്യ ഇന്ന് നമ്മുടെ ദൈനംദിന ജീവിതത്തിന്റെ ഭാഗമായി മാറുകയും നമ്മുടെ തീരുമാനങ്ങളെയും ഭാവനയെയും സ്വാധീനിക്കുകയും ചെയ്യുന്നു. ആധുനിക ലോകത്തിലെ ഏറ്റവും വലിയ വെല്ലുവിളി സാങ്കേതിക വിദ്യയുടെ മേലുള്ള നിയന്ത്രണമാണ്. നാം ഇതിനെക്കുറിച്ച് ഗൗരവമായി ചിന്തിക്കണം. ഈ അധികാരം ഇന്ന് ആരുടെ കൈകളിലാണ്? ഫ്രാൻസിസ് പാപ്പ നേരത്തെ മുന്നറിയിപ്പ് നൽകിയതുപോലെ ആണവോർജം, ബയോടെക്നോളജി, ഡിജിറ്റൽ വിവരങ്ങൾ എന്നിവ കൈവശം വച്ചിരിക്കുന്നവർക്ക് മനുഷ്യവർഗത്തിനുമേൽ വലിയ ആധിപത്യം ലഭിക്കുന്നു. മുൻകാലങ്ങളിൽ ഭരണകൂടങ്ങളാണ് ഇത്തരം നവീകരണങ്ങൾക്ക് നേതൃത്വം നൽകിയിരുന്നതെങ്കിൽ, ഇന്ന് അത് ഏതാനും സ്വകാര്യ കമ്പനികളുടെയും അന്തർദേശീയ കോർപ്പറേറ്റുകളുടെയും കൈകളിലാണ് എന്നുള്ളത് ആശങ്കകൾ വർദ്ധിപ്പിക്കുന്നു. പലപ്പോഴും പല സർക്കാരുകളേക്കാൾ വലിയ സാമ്പത്തിക ശേഷിയും സ്വാധീനവും ഈ സ്വകാര്യ കമ്പനികൾക്കുണ്ട്. ഇത് തിരിച്ചറിയുവാനും നിയന്ത്രിക്കുവാനും ഏറെ പ്രയാസമാണ്. ലാഭത്തിനു വേണ്ടി മാത്രം സാങ്കേതികവിദ്യ ഉപയോഗിക്കുമ്പോൾ അത് പൊതുനന്മയ്ക്ക് വിഘാതമാകുന്നതിനാൽ ഇതിനെ മറികടക്കുവാൻ കൃത്യമായ നിയമനിർമ്മാണങ്ങൾ ആവശ്യമാണ്. നീതി ഉറപ്പാക്കുവാനും സാങ്കേതിക ശക്തിയുടെ ദുരുപയോഗം തടയുവാനും അന്താരാഷ്ട്ര തലത്തിൽ ഇടപെടലുകൾ ഉണ്ടാകണം. സാങ്കേതികവിദ്യയുടെ പിന്നിലെ സാമ്പത്തിക താൽപ്പര്യങ്ങൾ തിരിച്ചറിയുവാൻ നമുക്ക് സാധിക്കണം. നാം ഇന്ന് ജീവിക്കുന്നത് ഒരു യുഗപകർച്ചയിലൂടെയാണ്. ഇത് കേവലം മാറ്റങ്ങളുടെ കാലമല്ല, മറിച്ച് കാലത്തിന്റെ തന്നെ മാറ്റമാണ്. ഈ മാറ്റത്തിൽ പലരും ഭാവിയെക്കുറിച്ച് അമിതമായ ആവേശത്തിലോ അല്ലെങ്കിൽ കടുത്ത ഭീതിയിലോ ആണ്. എന്നാൽ ഇവിടെയാണ് വിവേചിച്ചറിയലിന്റെ പ്രാധാന്യം. കേവലം പുറമേ കാണുന്ന മാറ്റങ്ങളിൽ ഒതുങ്ങി നിൽക്കാതെ ഈ മാറ്റങ്ങളുടെ ആത്മീയവും സാംസ്കാരികവുമായ വേരുകൾ കണ്ടെത്തുവാൻ നമുക്ക് സാധിക്കണം. ലിയോ 14-ാമൻ പാപ്പായുടെ ഈ സന്ദേശം മാനവികതയ്ക്ക് പ്രത്യാശ നൽകുന്നതാണ്. ലോകം സാങ്കേതിക വിദ്യയുടെ കടലിൽ മുങ്ങിപ്പോകുമ്പോഴും മനുഷ്യന്റെ ആത്മാവിനും അന്തസ്സിനും പ്രാധാന്യം നൽകുന്ന ഒരു ചിന്താ പദ്ധതി അദ്ദേഹം ഈ ചാക്രിക ലേഖനത്തിലൂടെ അവതരിപ്പിക്കുന്നു.

അടുത്തതായി ഒരു ഗാനം കേൾക്കാം. RS വിജയരാജ് സംഗീതവും രജനിയും നിർവഹിച്ച ഗാനം, ആലാപനം വിൽസൺ പിറവം.

0: Laudetur Jesus Christus. യേശു ക്രിസ്തുവിനെ സ്തുതി.
1: ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
2: ശ്രോതാക്കൾക്കേവർക്കും നമസ്കാരം. വാർത്തകളാണ് ഇന്നത്തെ പ്രക്ഷേപണത്തിൽ ആദ്യം. തുടർന്ന് ഭക്തിഗാനമാലികയും കേൾക്കാം. വാർത്തകൾ. വിശുദ്ധ പത്താംപിയൂസിന്റെ പൗരോഹിത്യ കൂട്ടായ്മയിലെ അംഗങ്ങൾക്ക് കത്തോലിക്കാ സഭയുടെ കൂട്ടായ്മയിലേക്ക് തിരികെ വരാനുള്ള നടപടിക്രമങ്ങൾ പ്രഖ്യാപിച്ച് പരിശുദ്ധ സിംഹാസനം. പരിശുദ്ധ പിതാവിന്റെയും വിശ്വാസകാര്യങ്ങൾക്കായുള്ള വത്തിക്കാൻ ഡിക്കാസ്റ്ററിയുടെയും നിർദ്ദേശങ്ങളും ക്ഷണവും മുന്നറിയിപ്പുകളും അവഗണിച്ചും കാനോനിക നിയമവും സഭാചട്ടങ്ങളും ലംഘിച്ചും പാപ്പായുടെ അനുമതിയില്ലാതെ 4 മെത്രാന്മാരെ വാഴിച്ചതോടെ കത്തോലിക്ക കൂട്ടായ്മയിൽ നിന്ന് സ്വയം പുറത്തായ ഈ സമൂഹത്തിലെ സമർപ്പിതർക്കും അൽമായ വിശ്വാസികൾക്കും തിരികെ കത്തോലിക്ക സഭയുമായുള്ള കൂട്ടായ്മയിലേക്ക് കടന്നുവരാനുള്ള സാധ്യതയാണ് ഇതുവഴി വത്തിക്കാൻ ഒരുക്കിയിരിക്കുന്നത്. ഇതു സംബന്ധിച്ച നിർദ്ദേശങ്ങളടങ്ങുന്ന ഒരു രേഖ വിശ്വാസകാര്യങ്ങൾക്കായുള്ള വത്തിക്കാൻ ഡിക്കാസ്റ്ററി എല്ലാ മിത്രാന്മാർക്കും നൽകി. മുൻകാലങ്ങളിൽ സമാന സംഭവങ്ങളുമായി ബന്ധപ്പെട്ട് അനുവദിച്ചിരുന്ന പ്രത്യേക കമ്മീഷനുകൾ പോലെയുള്ള സംവിധാനങ്ങൾക്കു പകരം രൂപതാമിത്രാന്മാരെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ളതാണ് പുതിയ ഈ പദ്ധതി. രണ്ടാം വത്തിക്കാൻ കൗൺസിൽ പുതുക്കിയ വിശുദ്ധ കുർബാന തുടങ്ങിയവയുൾപ്പെടെയുള്ള കാര്യങ്ങൾ അംഗീകരിച്ചുകൊണ്ട് രൂപതാമിത്രാനെയോ മറ്റ് പൊന്തിഫിക്കൽ സമർപ്പിത പുരോഹിത സമൂഹാധികാരിയെയോ സമീപിച്ചുകൊണ്ടായിരിക്കും പുരോഹിതർക്ക് കത്തോലിക്ക കൂട്ടായ്മയിലേക്ക് മടങ്ങിവരാനാകുക. വിശ്വാസ പ്രഖ്യാപനം, പാപ്പായോടുള്ള വിധേയത്വവും അനുസരണവും എന്നിവയും ഇതിനൊപ്പം വ്യക്തമാക്കിയിരിക്കണം. വിശുദ്ധ പത്താംപിയൂസിന്റെ പേരിലുള്ള ഈ കൂട്ടായ്മയിൽ ഔദ്യോഗികമായി അംഗങ്ങളായിരിക്കുന്ന അൽമായ വിശ്വാസികൾ തങ്ങളുടെ കൃത്യമായ അറിവോടും ആഗ്രഹത്തോടും സമ്മതത്തോടും കൂടി സഭാകൂട്ടായ്മയിൽ നിന്ന് പുറത്തുപോയിട്ടുണ്ടെങ്കിൽ അവർ വിശ്വാസ പ്രഖ്യാപനമുൾപ്പെടെ സഭാകൂട്ടായ്മയിലേക്ക് തിരികെ എത്താൻ വേണ്ടിയുള്ള രേഖകൾ നിയോഗിക്കപ്പെട്ടിരിക്കുന്ന കത്തോലിക്കാമെത്രാന് നൽകണം. റഷ്യ ഉക്രൈൻ യുദ്ധം എത്രയും വേഗം അവസാനിക്കട്ടെ എന്ന പ്രാർത്ഥനാശംസയുമായി വത്തിക്കാൻ നയതന്ത്ര പ്രതിനിധി ആർച്ച് ബിഷപ്പ് വിസ്വാൾദാസ് കുൽബോക്കാസ്. ജൂലൈ 1 തീയതി വൈകിട്ട് ഉക്രൈനിലെ കീവ് നഗരത്തിനു നേരെ റഷ്യ മിസൈൽ ഡ്രോൺ ആക്രമണങ്ങൾ നടത്തിയതിൽ 20 പേർ കൊല്ലപ്പെട്ടതിന്റെ കൂടി പശ്ചാത്തലത്തിൽ വത്തിക്കാൻ ന്യൂസിനോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. റഷ്യ യുദ്ധത്തിൽ നിന്ന് സമാധാനത്തിന്റെ മാർഗത്തിലേക്ക് തിരിയട്ടെ എന്നാണ് താൻ പ്രാർത്ഥിക്കുന്നതെന്ന് അദ്ദേഹം പ്രസ്താവിച്ചു. യുദ്ധം ആരംഭിച്ചതിനുശേഷം ഉക്രൈനുനേരെ ആയിരക്കണക്കിന് ആക്രമണങ്ങളാണ് ഉണ്ടായതെന്നും ഓരോ ആക്രമണങ്ങളും മനുഷ്യജീവനുകളെടുക്കുകയാണെന്നും വത്തിക്കാൻ നയതന്ത്രജ്ഞൻ ഓർമ്മിപ്പിച്ചു. കഴിഞ്ഞ ദിവസം അർദ്ധരാത്രി മുതൽ പുലർച്ചെ വരെ നീണ്ട ആക്രമണങ്ങളിൽ നിരവധി പാർപ്പിടങ്ങൾ തകർന്നതായും അവശിഷ്ടങ്ങൾക്കിടയിൽ അതിജീവിതർക്കായി തിരച്ചിൽ തുടരുകയാണെന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നു. യുദ്ധം ആരംഭിച്ചതിനുശേഷം ഈ പ്രദേശത്തുണ്ടായ ആക്രമണങ്ങളിൽ ഏറ്റവും രൂക്ഷമായ ഒന്നാണ് കഴിഞ്ഞ രാത്രിയുണ്ടായതെന്ന് കീഫ് ഷിറ്റോമീർ ലത്തീൻ രൂപതയുടെ സഹായമെത്രാൻ ബിഷപ്പ് ഒലക്സാണ്ടർ യാസ്ലോവിസ്കി പറഞ്ഞിരുന്നു. യുദ്ധം അവസാനിക്കാനും ഉക്രൈനിലെ ജനങ്ങൾ അവഗണിക്കപ്പെടാതിരിക്കാനും വേണ്ടി ലോകം പ്രാർത്ഥിക്കണമെന്ന് അദ്ദേഹം അഭ്യർത്ഥിച്ചു. ഗാസയിൽ ഇസ്രായേൽ സൈനിക നടപടി ആരംഭിച്ച് 1000 പിന്നിടുമ്പോഴും യുദ്ധത്തിന്റെ പ്രത്യാഘാതങ്ങൾ തുടരുകയാണെന്നും പ്രദേശത്തെ സാധാരണ ജനം ഗുരുതരമായ മാനുഷിക പ്രതിസന്ധിയിലൂടെയാണ് കടന്നുപോകുന്നതെന്നും ഗാസ തിരുഹൃദയ ദേവാലയം വികാരി ഫാദർ ഗബ്രിയേൽ റൊമനെല്ലി. എന്നാൽ സമാധാന സ്ഥാപനം ഇപ്പോഴും സാധ്യമാണെന്നും അതിനായി ഏവരുടെയും പ്രാർത്ഥനകൾ ആവശ്യമുണ്ടെന്നും അദ്ദേഹം വത്തിക്കാൻ ന്യൂസിനനുവദിച്ച അഭിമുഖത്തിൽ ഓർമ്മിപ്പിച്ചു. 2023 ഒക്ടോബർ 7 ഹമാസ് ഇസ്രായേൽ പ്രദേശത്ത് നടത്തിയ ആക്രമണത്തെ തുടർന്നായിരുന്നു ഈ സംഘർഷങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടത്. ലബനൻ നേരിടുന്ന സംഘർഷങ്ങളും ആക്രമണങ്ങളും അവിടെയുള്ള 10,000 കുട്ടികളുടെ വിദ്യാഭ്യാസ സാധ്യത നഷ്ടപ്പെടുത്തിയേക്കാമെന്ന് ഐക്യരാഷ്ട്രസഭയുടെ ശിശുക്ഷേമനിധി യൂണിസെഫ്. രാജ്യത്ത് ഇതിനോടകം 340 സ്കൂൾ കെട്ടിടങ്ങൾക്കുനേരെ ആക്രമണങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നും അവയിൽ പലതിനും വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടായെന്നും 17 സ്കൂളുകൾ പൂർണമായും തകർക്കപ്പെട്ടിട്ടുണ്ടെന്നും ജൂലൈ 3 വെള്ളിയാഴ്ച പുറത്തുവിട്ട ഒരു പത്രക്കുറിപ്പിലൂടെ സംഘടന അറിയിച്ചു. കുട്ടികളുടെ വിദ്യാഭ്യാസ സാധ്യതകൾ തടസ്സപ്പെടുന്നത് അവരുടെ മാനസികാരോഗ്യം, ക്ഷേമം, ഭാവി എന്നിവയെ വലിയ തോതിൽ ബാധിക്കുമെന്ന് യുണിസെഫ് ചൂണ്ടിക്കാട്ടി. ഇതോടെ വാർത്തകൾ സമാപിച്ചു.
3: ഇനി കേൾക്കാം ഭക്തിഗാനമാലിക.

ഇന്നത്തെ ഭക്തിഗാന മാലികയിൽ ആദ്യ ഗാനം അനീഷ് ബാബു പാലമോട്ടിലിന്റെ വരികൾക്ക് എഡ്വിൻ കരിക്കമ്പള്ളിൽ സംഗീതം പകർന്ന ഗാനം ആലാപനം ലിബിൻസ് കറിയാം.

എഡ്വിൻ കരിക്കമ്പള്ളിൽ സംഗീതം പകർന്ന മറ്റൊരു ഗാനമാണ് ഇനി കേൾക്കുന്നത്. സുജൻ മലയിൽ വരികളെഴുതി ബൽറാം ആലപിച്ച ഈ ഗാനം നമുക്ക് കേൾക്കാം.

പാപ്പായോടൊപ്പം നമുക്കും സഞ്ചരിക്കാം. സമാധാനത്തിന്റെയും പ്രത്യാശയുടെയും സ്നേഹത്തിന്റെയും പ്രേഷിത ദൗത്യത്തിൽ പാപ്പായ്ക്ക് നമുക്കും പിന്തുണ നൽകാം. പരിശുദ്ധ പിതാവിന് കൈത്താങ്ങാകൂ. പത്രോസിന്റെ കാശിലേക്ക് സംഭാവന നൽകുക. ദയവായി സന്ദർശിക്കുക www.obolodisanpietro.de. ഇതോടെ ഇന്നത്തെ മലയാളത്തിലുള്ള സംപ്രേക്ഷണം അവസാനിക്കുന്നു. ശ്രോതാക്കൾക്കേവർക്കും നന്ദി, നമസ്കാരം.

0: Laudetur Jesus Christus. യേശു ക്രിസ്തുവിനെ സ്തുതി.
1: ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
2: ശ്രോതാക്കൾക്കേവർക്കും നമസ്കാരം. വാർത്തകളാണ് ഇന്നത്തെ പ്രക്ഷേപണത്തിൽ ആദ്യം. തുടർന്ന് ഭക്തിഗാനമാലികയും കേൾക്കാം. വാർത്തകൾ. വിശുദ്ധ പത്താം പിയൂസിന്റെ പൌരോഹിത്യ കൂട്ടായ്മയിലെ അംഗങ്ങൾക്ക് കത്തോലിക്കാ സഭയുടെ കൂട്ടായ്മയിലേക്ക് തിരികെ വരാനുള്ള നടപടിക്രമങ്ങൾ പ്രഖ്യാപിച്ച് പരിശുദ്ധ സിംഹാസനം. പരിശുദ്ധ പിതാവിന്റെയും വിശ്വാസകാര്യങ്ങൾക്കായുള്ള വത്തിക്കാൻ ഡിക്കാസ്റ്ററിയുടെയും നിർദ്ദേശങ്ങളും ക്ഷണവും മുന്നറിയിപ്പുകളും അവഗണിച്ചും കാനോനിക നിയമവും സഭാചട്ടങ്ങളും ലംഘിച്ചും പാപ്പായുടെ അനുമതിയില്ലാതെ 4 മെത്രാന്മാരെ വാഴിച്ചതോടെ കത്തോലിക്ക കൂട്ടായ്മയിൽ നിന്ന് സ്വയം പുറത്തായ ഈ സമൂഹത്തിലെ സമർപ്പിതർക്കും അൽമായ വിശ്വാസികൾക്കും തിരികെ കത്തോലിക്ക സഭയുമായുള്ള കൂട്ടായ്മയിലേക്ക് കടന്നുവരാനുള്ള സാധ്യതയാണ് ഇതുവഴി വത്തിക്കാൻ ഒരുക്കിയിരിക്കുന്നത്. ഇതു സംബന്ധിച്ച നിർദ്ദേശങ്ങളടങ്ങുന്ന ഒരു രേഖ വിശ്വാസകാര്യങ്ങൾക്കായുള്ള വത്തിക്കാൻ ഡിക്കാസ്റ്ററി എല്ലാ മിത്രാന്മാർക്കും നൽകി. മുൻകാലങ്ങളിൽ സമാന സംഭവങ്ങളുമായി ബന്ധപ്പെട്ട് അനുവദിച്ചിരുന്ന പ്രത്യേക കമ്മീഷനുകൾ പോലെയുള്ള സംവിധാനങ്ങൾക്കു പകരം രൂപതാമിത്രാന്മാരെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ളതാണ് പുതിയ ഈ പദ്ധതി. രണ്ടാം വത്തിക്കാൻ കൌൺസിൽ പുതുക്കിയ വിശുദ്ധ കുർബാന തുടങ്ങിയവയുൾപ്പെടെയുള്ള കാര്യങ്ങൾ അംഗീകരിച്ചുകൊണ്ട് രൂപതാമിത്രാനെയോ മറ്റ് പൊന്തിഫിക്കൽ സമർപ്പിത പുരോഹിത സമൂഹാധികാരിയെയോ സമീപിച്ചുകൊണ്ടായിരിക്കും പുരോഹിതർക്ക് കത്തോലിക്ക കൂട്ടായ്മയിലേക്ക് മടങ്ങിവരാനാകുക. വിശ്വാസ പ്രഖ്യാപനം, പാപ്പായോടുള്ള വിധേയത്വവും അനുസരണവും എന്നിവയും ഇതിനൊപ്പം വ്യക്തമാക്കിയിരിക്കണം. വിശുദ്ധ പത്താം പിയൂസിന്റെ പേരിലുള്ള ഈ കൂട്ടായ്മയിൽ ഔദ്യോഗികമായി അംഗങ്ങളായിരിക്കുന്ന അൽമായ വിശ്വാസികൾ തങ്ങളുടെ കൃത്യമായ അറിവോടും ആഗ്രഹത്തോടും സമ്മതത്തോടും കൂടി സഭാ കൂട്ടായ്മയിൽ നിന്ന് പുറത്തുപോയിട്ടുണ്ടെങ്കിൽ അവർ വിശ്വാസ പ്രഖ്യാപനമുൾപ്പെടെ സഭാ കൂട്ടായ്മയിലേക്ക് തിരികെ എത്താൻ വേണ്ടിയുള്ള രേഖകൾ നിയോഗിക്കപ്പെട്ടിരിക്കുന്ന കത്തോലിക്കാമെത്രാന് നൽകണം. റഷ്യ ഉക്രൈൻ യുദ്ധം എത്രയും വേഗം അവസാനിക്കട്ടെ എന്ന പ്രാർത്ഥനാശംസയുമായി വത്തിക്കാൻ നയതന്ത്ര പ്രതിനിധി ആർച്ച് ബിഷപ്പ് വിസ്വാൾദാസ് കുൽബോക്കസ്. ജൂലൈ 1 തീയതി വൈകിട്ട് ഉക്രൈനിലെ കീവ് നഗരത്തിനു നേരെ റഷ്യ മിസൈൽ ഡ്രോൺ ആക്രമണങ്ങൾ നടത്തിയതിൽ 20 പേർ കൊല്ലപ്പെട്ടതിന്റെ കൂടി പശ്ചാത്തലത്തിൽ വത്തിക്കാൻ ന്യൂസിനോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. റഷ്യ യുദ്ധത്തിൽ നിന്ന് സമാധാനത്തിന്റെ മാർഗത്തിലേക്ക് തിരിയട്ടെയെന്നാണ് താൻ പ്രാർത്ഥിക്കുന്നതെന്ന് അദ്ദേഹം പ്രസ്താവിച്ചു. യുദ്ധം ആരംഭിച്ചതിനുശേഷം ഉക്രൈനുനേരെ ആയിരക്കണക്കിന് ആക്രമണങ്ങളാണ് ഉണ്ടായതെന്നും ഓരോ ആക്രമണങ്ങളും മനുഷ്യജീവനുകളെടുക്കുകയാണെന്നും വത്തിക്കാൻ നയതന്ത്രജ്ഞൻ ഓർമ്മിപ്പിച്ചു. കഴിഞ്ഞ ദിവസം അർദ്ധരാത്രി മുതൽ പുലർച്ചെ വരെ നീണ്ട ആക്രമണങ്ങളിൽ നിരവധി പാർപ്പിടങ്ങൾ തകർന്നതായും അവശിഷ്ടങ്ങൾക്കിടയിൽ അതിജീവിതർക്കായി തിരച്ചിൽ തുടരുകയാണെന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നു. യുദ്ധം ആരംഭിച്ചതിനുശേഷം ഈ പ്രദേശത്തുണ്ടായ ആക്രമണങ്ങളിൽ ഏറ്റവും രൂക്ഷമായ ഒന്നാണ് കഴിഞ്ഞ രാത്രിയുണ്ടായതെന്ന് കീഫ് ഷിറ്റോമീർ ലത്തീൻ രൂപതയുടെ സഹായമെത്രാൻ ബിഷപ്പ് ഒലക്സാണ്ടർ യാസ്ലോവിസ്കി പറഞ്ഞിരുന്നു. യുദ്ധം അവസാനിക്കാനും ഉക്രൈനിലെ ജനങ്ങൾ അവഗണിക്കപ്പെടാതിരിക്കാനും വേണ്ടി ലോകം പ്രാർത്ഥിക്കണമെന്ന് അദ്ദേഹം അഭ്യർത്ഥിച്ചു. ഗാസയിൽ ഇസ്രായേൽ സൈനിക നടപടി ആരംഭിച്ച് 1000 ദിവസം പിന്നിടുമ്പോഴും യുദ്ധത്തിന്റെ പ്രത്യാഘാതങ്ങൾ തുടരുകയാണെന്നും പ്രദേശത്തെ സാധാരണ ജനം ഗുരുതരമായ മാനുഷിക പ്രതിസന്ധിയിലൂടെയാണ് കടന്നുപോകുന്നതെന്നും ഗാസ തിരുഹൃദയ ദേവാലയം വികാരി ഫാദർ ഗബ്രിയേൽ റൊമനെല്ലി. എന്നാൽ സമാധാന സ്ഥാപനം ഇപ്പോഴും സാധ്യമാണെന്നും അതിനായി ഏവരുടെയും പ്രാർത്ഥനകൾ ആവശ്യമുണ്ടെന്നും അദ്ദേഹം വത്തിക്കാൻ ന്യൂസിനനുവദിച്ച അഭിമുഖത്തിൽ ഓർമ്മിപ്പിച്ചു. 2023 ഒക്ടോബർ 7 ഹമാസ് ഇസ്രായേൽ പ്രദേശത്തു നടത്തിയ ആക്രമണത്തെ തുടർന്നായിരുന്നു ഈ സംഘർഷങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടത്. ലബനൻ നേരിടുന്ന സംഘർഷങ്ങളും ആക്രമണങ്ങളും അവിടെയുള്ള 10,000,000 കുട്ടികളുടെ വിദ്യാഭ്യാസ സാധ്യത നഷ്ടപ്പെടുത്തിയേക്കാമെന്ന് ഐക്യരാഷ്ട്രസഭയുടെ ശിശുക്ഷേമനിധി യൂണിസെഫ്. രാജ്യത്ത് ഇതിനോടകം 340 സ്കൂൾ കെട്ടിടങ്ങൾക്കു നേരെ ആക്രമണങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നും അവയിൽ പലതിനും വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടായെന്നും 17 സ്കൂളുകൾ പൂർണമായും തകർക്കപ്പെട്ടിട്ടുണ്ടെന്നും ജൂലൈ 3 വെള്ളിയാഴ്ച പുറത്തുവിട്ട ഒരു പത്രക്കുറിപ്പിലൂടെ സംഘടന അറിയിച്ചു. കുട്ടികളുടെ വിദ്യാഭ്യാസ സാധ്യതകൾ തടസ്സപ്പെടുന്നത് അവരുടെ മാനസികാരോഗ്യം, ക്ഷേമം, ഭാവി എന്നിവയെ വലിയ തോതിൽ ബാധിക്കുമെന്ന് യുണിസെഫ് ചൂണ്ടിക്കാട്ടി. ഇതോടെ വാർത്തകൾ സമാപിച്ചു.
3: ഇനി കേൾക്കാം ഭക്തിഗാനമാലിക.

ഇന്നത്തെ ഭക്തിഗാന മാലികയിൽ ആദ്യഗാനം അനീഷ് ബാബു പാലമോട്ടിലിന്റെ വരികൾക്ക് എഡ്വിൻ കരിക്കമ്പള്ളിൽ സംഗീതം പകർന്ന ഗാനം ആലാപനം ലിബിൻസ് കറിയാം.

എഡ്വിൻ കരിക്കമ്പള്ളിൽ സംഗീതം പകർന്ന മറ്റൊരു ഗാനമാണ് ഇനി കേൾക്കുന്നത്. സുജൻ മലയിൽ വരികളെഴുതി ബൽറാം ആലപിച്ച ഈ ഗാനം നമുക്ക് കേൾക്കാം.

പാപ്പായോടൊപ്പം നമുക്കും സഞ്ചരിക്കാം. സമാധാനത്തിന്റെയും പ്രത്യാശയുടെയും സ്നേഹത്തിന്റെയും പ്രേഷിത ദൗത്യത്തിൽ പാപ്പായ്ക്ക് നമുക്കും പിന്തുണ നൽകാം. പരിശുദ്ധ പിതാവിന് കൈത്താങ്ങാകൂ. പത്രോസിന്റെ കാശിലേക്ക് സംഭാവന നൽകുക. ദയവായി സന്ദർശിക്കുക www.obolodisanpietro.va. ഇതോടെ ഇന്നത്തെ മലയാളത്തിലുള്ള സംപ്രേക്ഷണം അവസാനിക്കുന്നു. ശ്രോതാക്കൾക്കേവർക്കും നന്ദി, നമസ്കാരം.